ഗോപത്തിലേക്ക് ജാണെന്നോ ലേക്കലേക്ക് തരം വിചാരി ഗാവണ തുതിനോ ഈശ്വര ബ്രഹ്മ ദേവി സോഹം തേര് സദാ സുവാരി ഗാവണ തുതിനോ ഇന്ദ്ര ഇന്ദ്രാശ്രണം ബൈഠേ ദേവത്തെ ആന്തര നാളെ ഗാവണ തുതിനോ സിദ്ധ സമാധി അന്തര ഗാവണ തുതിനോ സാധ വിചാരി ഗാവണ തുതിനോ ജതി സതി സന്തോഖേ ഗാവണ തുതിനോ വീര കരാരേ ഗാവണ തുതിനോ പണ്ഡിത പഠന രഖീ സര യുഗ യുഗ വേദാനാലേ ഗാവണ തുതിനോ മോഹണിയാ മന മോഹണ സ്വർഗ മാഷ പയാലേ ഗാവണ തുതിനോ രത്ന ഉപായ തേരേ അഠ സാഠ തീരഥ നാലേ ഗാവണ തുതിനോ ജോധ മഹാബല സൂരാ ഗാവണ തുതിനോ ഖാണി ചാരേ ഗാവണ തുതിനോ ഖണ്ഡ മണ്ഡല ബ്രഹ്മണ്ഡാ കര കര രഖേ തേരേ താരേ സേ തുതിനോ ഗാവണ ജോ തുത് പാവന രത്തേ തേരേ ഭഗത രസാലേ ഹോർ കേത്തേ തുതിനോ ഗാവണ സേ മൈ ചേതന ആവണ നാനക ക്യാ ബിചാരേ സോയി സോയി സദാ സച്ച സാഹിബ സാച്ചാ സാച്ചി നായി ഹൈ പീ ഹോസീ ജായ ന ജാസി രചന ജിന രചായി രംഗീ രംഗീ പാത്തി കര കര ജിന സീ മായ ജിന ഉപായി കര കര ദേഖൈ കീതാ അപ്രണാ ജ്യോ തിസ ദീ വഡിയായി ജോ തിസ പാവൈ സോയി കരസീ ഫിർ ഹുക്മ ന കരണാ ജായി സോ പാതശാഹ ശഹ പാത സാഹിബ നാനക രഹണ രജായി ആസാ മഹല്ലാ പഹലാ സോണ വഡാ ആഖ സബ കോയ കേ വഡ വഡാ ഡിഠാ ഹോയ